നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുവാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ

അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രക്തസാക്ഷിയായി തീർന്നൊരുണ്ണിക്കായൊരു പിടി വറ്റുമായി നീ ഇന്നും കാത്തി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾ.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്, കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കുമ്പളങ്ങി പാലം പണി 45% പൂർത്തിയായി. ആലപ്പുഴ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം. 32.48 കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിക്കുന്നത്. കിഫ്ബിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. പാലവും അപ്രോച്ച് റോഡും രണ്ടു വശങ്ങളിലും താൽക്കാലിക ബോട്ട് ജെട്ടിയും സ്ഥാപിച്ചതിനു ശേഷമായിരുന്നു പാലം പണി തുടങ്ങിയത്. ഒരു തൂണിനായി 60 മീറ്റർ മുതൽ 65 മീറ്റർ താഴ്ചയിൽ 6 കോൺക്രീറ്റ് പൈലുകളാണ് സ്ഥാപിച്ചത്. ഇത്തരത്തിൽ 9 തൂണുകൾക്കായി 58 കോൺക്രീറ്റ് പൈലുകളുടെ നിർമ്മാണം പൂർത്തിയായി. 6 തൂണുകൾക്കുള്ള പൈലുകൾക്ക് മുകളിൽ പൈൽ ക്യാപ്പിന്റെ കോൺക്രീറ്റും പൂർത്തിയായി. ഇനി 3 പൈൽ ക്യാപ്പുകൾ സ്ഥാപിക്കണം. ഇതിൽ 2 തൂണിന്റെ പൈൽ ക്യാപ്പ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് കായലിലാണ്. കാലവർഷം മൂലം കായലിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കായലിൽ നിർമ്മിക്കുന്ന 2 തൂണുകൾക്കുള്ള പൈൽ ക്യാപ്പ് സ്ഥാപിക്കാനായില്ല. ജലനിരപ്പ് താഴ്ന്നതിനു ശേഷം വേലിയിറക്ക സമയത്ത് പൈൽ ക്യാപ്പിന്റെ തട്ടൊരുക്കുന്നതിന് കമ്പികൾ കെട്ടി കോൺക്രീറ്റ് സ്ഥാപിക്കും. പൈലുകൾക്ക് മുകളിൽ പൈൽ ക്യാപ്പ് സ്ഥാപിച്ചതിനു ശേഷം ഇതിനു മുകളിലേക്ക് ഇരുമ്പിന്റെ എൻ ഗർഡർ സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിനു ശേഷമാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. കുമ്പളങ്ങി ഭാഗത്ത് 110 മീറ്ററും അരൂർ ഭാഗത്ത് 136 മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡുകൾ BMBC നിലവാരത്തിൽ നിർമ്മിക്കും. കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ ജോലികളുടെ ഭാഗമായി അടിമാലയിൽ നടക്കുന്ന 4-വരി പാതയുടെയും ഡിവൈഡറിന്റെയും നിർമ്മാണ ജോലികൾ തടസ്സമില്ലാതെ തുടരും. ടൌണിൽ നടന്നുവരുന്ന ഡിവൈഡർ നിർമ്മാണത്തിനും വീതി സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പത്തിനും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചില വ്യാപാരികളും രംഗത്തെത്തിയിരുന്നു. ഇതോടെ നവീകരണ ജോലികൾ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായി അടിമാലി പഞ്ചായത്ത് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിലാണ് NHAI പ്രോജക്ട് ഡയറക്ടർ പി പ്രദീപ് കുമാർ നയം വ്യക്തമാക്കിയത്. അടിമാലി ടൌണിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ 4-വരി പാത, എറണാകുളം ഇടുക്കി ജില്ലകളിലായി പാത കടന്നുപോകുന്ന വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുത്ത വീതി കൂട്ടൽ, മൂന്നാർ ഉൾപ്പെടെയുള്ള 7 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനം, 36 കേന്ദ്രങ്ങളിൽ ബസ് ഷെൽട്ടർ, വാട്ടർ അതോറിറ്റിയുടെ യൂട്ടിലിറ്റി ഫിറ്റിംഗ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടിമാലയിൽ ആരംഭിച്ചിരിക്കുന്ന 4-വരി പാതയുടെ നിർമ്മാണത്തിന് 21 മീറ്റർ സ്ഥലമാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. 1 മീറ്റർ വീതിയിൽ പാതയുടെ നടുഭാഗത്ത് ഡിവൈഡറും ഇരുവശങ്ങളിലായി 10 മീറ്റർ വീതം വീതിയിൽ 2 വരിപ്പാത, ഓട, നടപ്പാത എന്നിങ്ങനെയാണ് 4 വരിപ്പാത ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അപ്രോച്ച് റോഡിനായി സ്ഥാപിക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന മണൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകട ഭീഷണിയൊരുക്കുന്നു. മഴ സമയത്ത് റോഡിൽ കുഴമ്പ് രൂപത്തിലാണ് മണൽ ഒലിച്ചിറങ്ങുന്നത്. അപ്രോച്ച് റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷം മണൽ നിറക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് മണൽ ഒലിച്ചിറങ്ങാൻ കാരണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. കണിയാമ്പുഴ എരൂർ സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകുന്നു. വൈറ്റില ഹബിൽ നിന്നാരംഭിക്കുന്ന ഈ പ്രധാന പാത 2 ഘട്ടങ്ങളിലായി വീതി കൂട്ടാൻ നടപടി തുടങ്ങിയെന്ന് ദീപക് ജോയ് MLA അറിയിച്ചു. വൈറ്റില ഹബ്ബ്

സീപോർട്ട് എയർപോർട്ട് റോഡ് വരെയുള്ള പാത വീതി കൂട്ടുന്നത് രണ്ട് ഘട്ടമായി നടപ്പാക്കുമെന്നും മാധ്യമ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. തൃപ്പൂണിത്തറ ഇരുമ്പുപാലം വിഷയത്തിൽ ഉമാ തോമസ് എംഎൽഎയോടൊപ്പം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്നും പൈതൃക പാലം നിലനിർത്തണമെന്ന പലരുടെയും ആവശ്യം പരിഗണിച്ച് പദ്ധതിയിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും എംഎൽഎ അറിയിച്ചു. എസ് എൻ ജംഗ്ഷൻ പൂത്തോട്ട റോഡ് വീതി കൂട്ടൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാത്തുരുത്തി റെയിൽവേ മേൽപ്പാലം, ഇടക്കൊച്ചി സ്റ്റേഡിയം വിഷയങ്ങളിൽ എറണാകുളം എംഎൽഎ, കെസിഎ, കോർപ്പറേഷൻ എന്നിവരുമായി ചേർന്ന് ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് എ സി വോൾവോ ലക്ഷറി ബസ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ഓഗസ്റ്റ് 20 സർവീസ് ആരംഭിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് എറണാകുളത്തേക്കും തിരിച്ചുമുള്ള സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 പുറപ്പെട്ട് കൊല്ലം അയത്തിൽ, ആലപ്പുഴ കൊമാടി ഹൈക്കോടതി വഴി രാവിലെ 9:45 എറണാകുളത്തെത്തും. തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇതേ റൂട്ടിലൂടെ രാത്രി 9:45 ബസ് തിരുവനന്തപുരത്ത് എത്തും. 36 പ്രീമിയം റിക്ലൈനിംഗ് സീറ്റുകളാണ് ബസ്സിലുള്ളത്. ഓരോ സീറ്റിലും വ്യക്തിഗത വിനോദ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിനി റെഫ്രിജറേറ്ററും കോഫി മേക്കറും ഉൾപ്പെടുന്ന പാൻട്രി സംവിധാനവും ബസ്സിനുള്ളിൽ തന്നെയുള്ള ശുചിമുറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകളും മറ്റുപകരണങ്ങളും ചാർജ് ചെയ്യുന്നതിനുള്ള USB ചാർജിംഗ് പോർട്ടുകളും യാത്രയിലുടനീളം സൗജന്യ വൈഫൈ സൗകര്യവും ബസ്സിലുണ്ട്. ടിക്കറ്റുകൾ മുൻകൂട്ടി വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യുന്നതിനായി 9447071021 എന്ന നമ്പർ ഉപയോഗിക്കാം. എന്റെ KSRTC, നിയോ, OPRS മൊബൈൽ ആപ്ലിക്കേഷൻ, മറ്റ് റിസർവേഷൻ കൗണ്ടറുകൾ എന്നിവ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകും. ഗർഭിണിയായ യാത്രക്കാരിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാർ ശ്രദ്ധ നേടി. വൈക്കത്ത് നിന്ന് വൈറ്റിലയിലേക്ക് സർവീസ് നടത്തുന്ന പ്രിയദർശിനി എന്ന ബസ്സിലാണ് ഗർഭിണിയായ യാത്രക്കാരിക്ക് സഹയാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടൽ തുണയായത്. 4 ഗർഭിണിയായ യുവതി വൈക്കത്ത് നിന്നാണ് ബസ്സിൽ കയറിയത്. തെക്കൻ പറവൂർ കഴിഞ്ഞ ഉടനെ അസ്വസ്ഥത അനുഭവപ്പെട്ട ഇവർ ബോധരഹിതയായി. യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ ബസ് ഡ്രൈവർ തോട്ടകം സ്വദേശി പി ആർ രാജീവും കണ്ടക്ടർ മറവന്തുരത്ത് സ്വദേശി MS ഷൈജുവും ചേർന്ന് ബസ്സിൽ തന്നെ ആശുപത്രി എത്തിക്കാൻ തീരുമാനിച്ചു. ബസ് കടുത്ത ഗതാഗത കുരുക്ക് അവഗണിച്ച് ലൈറ്റുകൾ തെളിയിച്ച് വേഗത്തിൽ സഞ്ചരിച്ച് യുവതിയെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അഭിലാഷ് എന്ന സഹയാത്രികന്റെ സഹായത്തോടെയാണ് യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പരിശോധനയ്ക്ക് ശേഷം യുവതിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതിയുടെ ബന്ധുക്കളും ആശുപത്രിയിലെത്തി. രാജ്യത്തെ സൈബർ സുരക്ഷാ മേഖലയ്ക്ക് ദിശാബോധം നൽകാൻ കഴിയുന്ന കേരള സൈബർ സുരക്ഷ ഉച്ചകോടി 5 കൊച്ചി ലെ മെറിഡിയൻ ഹോട്ടലിൽ നടക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ സൈബർ പ്രതിരോധശേഷി ഉച്ചകോടിയുടെ എന്നതാണ് പ്രധാന വിഷയം. ഒറാക്കിൾ, ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സിസ്കോ, സിസ്കലർ തുടങ്ങിയ പ്രമുഖ ആഗോള സാങ്കേതിക സ്ഥാപനങ്ങൾ ഉച്ചകോടിയുമായി സഹകരിക്കുന്നുണ്ട്. F9 ഇൻഫോടെക്കിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. DSEI, ടൈ കേരള, കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയാണ് മറ്റ് പ്രധാന പങ്കാളികൾ. ഹൈബി ഇടൻ MP, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മനോജ് എബ്രഹാം, എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് അടക്കമുള്ളവർ പങ്കെടുക്കും. 1000+ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. തത്സമയ AI അറ്റാക്ക് സിമുലേഷനുകൾ, ടെക്നിക്കൽ മാസ്റ്റർ ക്ലാസുകൾ എന്നിവയും ഉച്ചകോടിയിലുണ്ടാകും. ടൂറിസം വികസനത്തിൽ സർക്കാരും സ്വകാര്യ പങ്കാളികളും ടീമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ടൂറിസം പ്രൊഫഷണൽസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഷൂട്ട് ദ റെയിൻ 2026 മൺസൂൺ സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും വർഷങ്ങളിൽ കൊച്ചിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഫിലിം സിറ്റി, മാരിടൈം മ്യൂസിയം, ഓഷനേറിയം തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകും. ഒരു കാലത്ത് കേരള ടൂറിസത്തിന്റെ ഓഫ് സീസണായിരുന്ന മൺസൂൺ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഏറ്റവും വിജയകരമായ ടൂറിസം സീസണായി മാറി. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ വലിയ തോതിൽ എത്തുന്നുണ്ട്. മാറിയ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. TJ വിനോദ്, MLA, കളക്ടർ ജി പ്രിയങ്ക എന്നിവർ പ്രസംഗിച്ചു. പരിസ്ഥിതി മലിനീകരണം, ജൈവ വൈവിധ്യ നഷ്ടം, കാലാവസ്ഥാ വ്യതിയാനം എന്നീ ആഗോള പ്രശ്നങ്ങളാണ് വർത്തമാനകാലത്തെ പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് അടിസ്ഥാനമെന്ന് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ അജയ്കുമാർ വർമ്മ പറഞ്ഞു. ഇവ ലഘൂകരിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തോട് പൊരുത്തപ്പെടാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മനോരമ ഓൺലൈൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചുറ്റുവട്ടം അവാർഡ് സീസൺ 7 ഭാഗമായുള്ള ശില്പശാലയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം.
കേരളത്തിലെ കാർബൺ അബ്സോർപ്ഷൻ നിരക്ക് ആശാവഹമാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ ക്ലാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസസ് സീനിയർ ഇൻസ്ട്രക്ടർ ജി രാജശേഖരൻ നായരുടെ നേതൃത്വത്തിൽ പ്രഥമ

ശുശ്രൂഷ ജീവൻ രക്ഷാ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. രൂക്ഷമായ യാത്രാ തിരക്ക് പരിഗണിച്ച് ബംഗളൂരു കൊച്ചി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം 16 ഉയർത്തി. നിലവിൽ 8 കോച്ചുകളുമായി സർവീസ് നടത്തുന്ന ട്രെയിനിന് പകരം 16 കോച്ചുകളുമായി വന്ദേ ഭാരത് തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചു. എറണാകുളം ബംഗളൂരു റൂട്ടിലെ യാത്രാ തിരക്ക് പരിഗണിച്ച് കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. പുതിയ 16 കോച്ച് റേക്ക് ബംഗളൂരു ഡിവിഷനെ ലഭിക്കുന്നതോടെ യാത്രക്കാരുടെ ശേഷി 530 നിന്ന് 1128 ഉയർന്നു. 598 അധിക സീറ്റുകൾ ലഭ്യമാകുന്നത് ബംഗളൂരുവിൽ ജോലിയും പഠനവുമായി കഴിയുന്ന ആയിരക്കണക്കിന് മലയാളി യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഓണത്തിനുള്ള തിരക്ക് കുറയ്ക്കാനും സഹായകമായ തീരുമാനമാണിത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തുന്നു. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 7:13 ഇടവേളയിൽ 8 അധിക ട്രിപ്പുകളാകും ഞായറാഴ്ച ഉണ്ടാവുക. ഈ ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ ഒരു ട്രെയിൻ കൂടി സജ്ജമായിരിക്കുമെന്നും KMRL അധികൃതർ അറിയിച്ചു. കൊച്ചിയുടെ പേരിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും ആവശ്യം ശക്തമാകുന്നു. പൊന്നുരുന്തിയിൽ പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ സ്റ്റേഷന് കൊച്ചിയുടെ പേരിടണമെന്ന ആവശ്യമാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. കൊച്ചി സെൻട്രൽ എന്നാവണം സ്റ്റേഷന്റെ പേരെന്ന് ഒട്ടേറെ സംഘടനകളും ഗ്രൂപ്പുകളും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിൽ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷന് കൊച്ചി ഹാർബർ ടെർമിനസ് എന്നായിരുന്നു പേര്. നഗരത്തിൽ പിന്നീട് 2 റെയിൽവേ സ്റ്റേഷനുകൾ വന്നപ്പോഴും എറണാകുളം ടൗൺ, എറണാകുളം ജംഗ്ഷൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. ഈ വിഷയം സംബന്ധിച്ച് നഗരസഭ പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കും കൈമാറുമെന്ന് മേയർ വി കെ മിനിമോൾ പറഞ്ഞു. ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിലെ സീറ്റിൽ ചത്ത അണലിയെ കണ്ടെത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:20 കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന സർവീസ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം. C6 കോച്ചിലെ 27 നമ്പർ സീറ്റിലാണ് ചത്ത നിലയിലുള്ള പാമ്പിനെ കണ്ടത്. ട്രെയിനിലെ ജീവനക്കാരെത്തി ചത്ത പാമ്പിനെ നീക്കി. യാത്രക്കാരിൽ ചിലർ പ്രകർത്തിയ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. റെയിൽവേ മന്ത്രാലയത്തെ ഉൾപ്പെടെ പരാമർശിച്ച് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവച്ചു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം നടത്തുന്നുണ്ട്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പോലീസ് കൊച്ചിയിൽ വൻ സുരക്ഷാ ക്രമീകരണം സജ്ജമാക്കുന്നു. 1500+ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി വിന്യസിക്കുക. ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും ഗതാഗത നിയന്ത്രണത്തിനുമാണ് മുൻഗണന. സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർമാരായ അരുൺ കെ പവിത്രൻ, അശ്വതി ജിജി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സിറ്റിയുടെ വിവിധ മേഖലകളിലായി 20 ഇൻസ്പെക്ടർമാർ, 160 SI, ASIമാർ, 80 വനിതാ ഉദ്യോഗസ്ഥർ, 900 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, 80 സ്പെഷ്യൽ ഷാഡോ ടീം, 30 തൂഫാൻ ഡാൻസ് ഓഫ് ടീം, ഇന്റലിജൻസ് സംഘം, ഒരു കമ്പനി സായുധ പോലീസ് ഉൾപ്പെടെയാണ് 1500+ പോലീസിനെ നഗരത്തിൽ വിന്യസിക്കുക. നിലവിലെ പട്രോളിംഗ് വാഹനങ്ങൾക്ക് പുറമെ കൺട്രോൾ റൂമിന് കീഴിൽ 24 വാഹനങ്ങൾ, 4 പിങ്ക് പട്രോൾ, 1 ഹൈവേ പട്രോൾ എന്നിങ്ങനെ അധികമായി നിയോഗിക്കും. കൂടാതെ കൊച്ചി സിറ്റി പരിധിയിൽ അതിർത്തി പോലീസ് സ്റ്റേഷനുകളിൽ ബോർഡർ ചെക്കിംഗ്, സബ് ഡിവിഷൻ പരിധികളിൽ വാഹന പരിശോധന, തിരക്കേറിയ മാർക്കറ്റുകളിലും മറൈൻ ഡ്രൈവ്, ചാത്യാത്ത്, കലൂർ, വൈറ്റില, തൃപ്പൂണിത്തുറ, ഇടപ്പള്ളി, ഫോർട്ട് കൊച്ചി തുടങ്ങി നഗരത്തിലെ തിരക്കേറിയ 102 കേന്ദ്രങ്ങളിൽ ശക്തമായ പോലീസ് പരിശോധന ഏർപ്പെടുത്തും. ഹോട്ടലുകൾ, ബാറുകൾ, DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. CCTV നിരീക്ഷണം ശക്തമാക്കും. നിയമവിരുദ്ധ പാർക്കിംഗിനെതിരെ നടപടി ശക്തമാക്കും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പരമാവധി പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. തൃപ്പൂണിത്തുറ അത്തം ഘോഷയാത്രയിൽ ആവിഷ്കരിച്ച പാഞ്ചാലി വസ്ത്രാക്ഷേപം ടാബ്ലോ ഏറെ ജനശ്രദ്ധ നേടി. നിശ്ചല ദൃശ്യത്തിൽ ആകാശ് പാഞ്ചാലിക്ക് സാരി നൽകുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന കൃഷ്ണൻ കാഴ്ചക്കാരിൽ വലിയ അത്ഭുതവും കൗതുകവും സൃഷ്ടിച്ചു. ഐരേറ്റിൽ ബ്രദേഴ്സിന്റെ ഈ നിശ്ചല ദൃശ്യത്തിനായിരുന്നു ഇത്തവണ 1st സമ്മാനം ലഭിച്ചതും. ആളുകളെ അമ്പരിപ്പിച്ച ഈ ആകാശ കാഴ്ചയ്ക്ക് പിന്നിൽ കൃത്യമായ പ്ലാനിംഗും സുരക്ഷാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നിൽ പ്രവർത്തിച്ചത് വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉടമ ദിനേശ് കുമാറാണ്. ഒന്നിലധികം ആളുകൾ ഇതിൽ തൂങ്ങി നോക്കിയും വാഹനം ഓടിച്ചും നിർത്തിയും കുലുക്കം പരിശോധിച്ചും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കലാകാരനെ ഇതിലേക്ക് കയറ്റിയത്. മുൻപും സമാന രീതിയിൽ അമ്പരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്.
തേങ്ങാ വില കുത്തനെ ഉയരുകയും അവശ്യഭക്ഷ്യ വസ്തുക്കളുടെ വില പൊതുവെ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിക്കാതെ കേരഫെഡ് നിലകൊള്ളുന്നത് ആശ്വാസമായി. കേരഫെഡിന്റെ പ്രമുഖ ബ്രാൻഡായ കേര വെളിച്ചെണ്ണ പഴയ വിലയിൽ തന്നെ വിപണിയിൽ തുടരുന്നത് ഓണക്കാലത്ത് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ഗുണമാണ് ചെയ്തത്. ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണയുടെ MRP 299 രൂപയാണ്. എന്നാൽ വിപണിയിലെ വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇത് 270 രൂപ വരെ വിലയിൽ ലഭിക്കും.

ുന്നുണ്ട്. തേങ്ങ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ വിലയും ഉയരുന്ന പതിവ് വിപണിയിൽ നിലനിൽക്കുമ്പോഴാണ് കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയുടെ വില മാറ്റമില്ലാതെ തുടരുന്നത് ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് അടുക്കള ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്തുന്നത് കുടുംബ ബജറ്റിന് വലിയ ആശ്വാസമാണെന്ന് ജനങ്ങൾ പറഞ്ഞു. ഉത്തര ധ്രുവത്തിലെ 90 ഡിഗ്രി പോയിന്റിൽ കാലുകുത്തുന്ന ആദ്യ മലയാളി എന്ന ബഹുമതിക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ സയൻസസ് ഫാക്കൽറ്റി ഡീനും കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എസ് ബിജോയ് നന്ദൻ അർഹനായി. റഷ്യൻ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷന്റെ 7th രാജ്യാന്തര ആർട്ടിക് പര്യവേഷണ സംഘത്തിലെ രാജ്യാന്തര വിദഗ്ധനായാണ് അദ്ദേഹം ഐസ് ബ്രേക്കർ ഓഫ് നോളജ് പദ്ധതിയുടെ ഭാഗമായി ഉത്തര ധ്രുവത്തിലേക്ക് യാത്ര നടത്തിയത്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കുട്ടികൾക്ക് വിജ്ഞാനം പകരാനുള്ള പര്യവേഷണത്തിന്റെ ഭാഗമായുള്ള യാത്രയിൽ 22 രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 22 സ്കൂൾ വിദ്യാർത്ഥികളും 22 റഷ്യൻ വിദ്യാർത്ഥികളും 3 രാജ്യാന്തര വിദഗ്ധരും 22 റഷ്യൻ വിദഗ്ധരുമാണ് ഉണ്ടായിരുന്നത്. സാഹിത്യം, നാടകം, ആണവോർജം, മറൈൻ സയൻസ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘത്തിലെ ഏക മലയാളിയും ബിജോയ് ആയിരുന്നു. വിദ്യാർത്ഥികളുടെ സംഘത്തിൽ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വിദ്യാർത്ഥിയും അംഗമായിരുന്നു. ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സംസ്ഥാനതല പുരസ്കാരം നേടിയ ചേർത്തല സ്വദേശി ആദിത്യന് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പ്രഖ്യാപിച്ചു. കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സംസ്ഥാനതല കർഷക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കേരളത്തിന്റെ പുതിയ പ്രതീക്ഷകളാണ് വിദ്യാർത്ഥികളെന്നും അവാർഡ് ജേതാവായ ആദിത്യൻ തന്റെ മികച്ച പ്രതിനിധിയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നാളത്തെ കൃഷിക്ക് ഇന്നത്തെ കുട്ടികളിലൂടെ അടിത്തറ ഇടുക എന്ന കാഴ്ചപ്പാടോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സംസ്ഥാനത്തെ 2500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ നടപ്പാക്കും. ലോക ഭക്ഷ്യദിനമായ 10 ഒക്ടോബർ തുടക്കമിടുന്ന ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നടൻ മോഹൻലാലാണ്. അതോടൊപ്പം 2921 വിദ്യാലയങ്ങളിലെ കനിപ്പന്തൽ പദ്ധതിയിലൂടെ കുട്ടികളെ ഫലവൃക്ഷ കൃഷിയോടും പ്രകൃതിയോടും കൂടുതൽ അടുപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. കുട്ടികളെ കൃഷിയിലേക്ക് നയിക്കുന്നതിലൂടെ ലഹരി ഉൾപ്പെടെയുള്ള ദുഷ്പ്രവണതകളിൽ നിന്ന് അവരെ അകറ്റി ക്രിയാത്മക പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്ന സാമൂഹ്യ ലക്ഷ്യവും ഇതിനുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്വന്തമായി വീടില്ലാതെ ഒറ്റമുറിയിൽ താമസിക്കുന്ന ആദിത്യൻ 44 സെന്റ് സ്ഥലത്ത് നെൽകൃഷിയും 20 സെന്റ് പാട്ടഭൂമിയിൽ പച്ചക്കറി, അലങ്കാര മത്സ്യകൃഷി, ആട്, കോഴി, താറാവ്, പശു വളർത്തൽ എന്നിവയും വിജയകരമായി നടത്തുന്നുണ്ട്. കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ കടൽച്ചൊറി എന്ന ജെല്ലി ഫിഷ് കൂട്ടങ്ങൾ കണ്ടുതുടങ്ങിയതിൽ മത്സ്യത്തൊഴിലാളികൾക്കും ബീച്ച് ടൂറിസ്റ്റുകൾക്കും ഇടയിൽ ആശങ്ക രൂപപ്പെടുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലാണ് ജെല്ലി ഫിഷ് വ്യാപനം. ഏതാനും വർഷങ്ങളായി കേരള തീരത്ത് പതിവ് പ്രതിഭാസമായി മാറിയ ജെല്ലി ഫിഷ് സാന്നിധ്യം മത്സ്യബന്ധനത്തെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നു. ഇവയുടെ വ്യാപനമേറിയാൽ ഒരു വലയിൽ 200 മുതൽ 1000 വരെ കുടുങ്ങും. വലയിൽപ്പെട്ടാൽ മത്സ്യങ്ങളിൽ നിന്ന് വേർതിരിക്കുക പ്രയാസം. ഭാരം താങ്ങാനാവാതെ വല പൊട്ടിപ്പോകുന്ന സാഹചര്യവുമുണ്ട്. വലയിലും മീനിലും ഇവയുടെ സ്രവം പറ്റിപ്പിടിച്ചാൽ മത്സ്യത്തിന്റെ മൂല്യം ഇടിഞ്ഞ് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. കേരള തീരത്തുള്ള ജെല്ലി ഫിഷിന് മാരക വിഷമില്ലെങ്കിലും വാൽഭാഗത്ത് സ്പർശിച്ചാൽ ചൊറിച്ചിലും വീക്കവും അനുഭവപ്പെടും. മറ്റു ചില ജലജീവികളുടെ നാശത്തിനും ഇവ കാരണമാകും. നഗരത്തിൽ വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും വളർത്തുന്ന അരുമ മൃഗങ്ങളുമായി പാർക്കുകളിലേക്കും മറ്റ് പൊതു ഇടങ്ങളിലേക്കും നടക്കാനിറങ്ങുമ്പോൾ പലരും വളർത്തു നായ്ക്കളെയും കൂടെ കൂട്ടുന്നത് പതിവാണ്. എന്നാൽ ഇത്തരം പൊതു ഇടങ്ങളിൽ വളർത്തു നായ്ക്കൾ കാഷ്ടിക്കുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുമെന്ന് ആക്ഷേപം. ഇക്കാര്യം ഉന്നയിച്ച് കോർപ്പറേഷൻ പൊതുജന ആരോഗ്യ വിഭാഗത്തിന് പരാതി കത്ത് ലഭിക്കുകയും ചെയ്തു. ഇത് പൊതുജന ആരോഗ്യത്തിനും പൊതു ശുചിത്വത്തിനും ഭീഷണിയാണ്. മൃഗങ്ങളുടെ വിസർജ്യത്തിൽ ബാക്ടീരിയകളും പരാദജീവികളും ഉണ്ടാകാം. പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികൾ ഈ വിസർജ്യം കോരിമാറ്റാൻ നിർബന്ധിച്ചു ാകുന്ന സാഹചര്യവുമുണ്ട്. പരാതിക്കാരൻ പറയുന്നു, വിഷയം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ സീന ഗോകുലൻ പറഞ്ഞു. വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് കോർപ്പറേഷൻ നിന്ന് ലൈസൻസ് എടുക്കണം, എന്നാൽ പലരും ലൈസൻസ് എടുക്കാറില്ലെന്നും ഇത് പരിശോധിക്കുമെന്നും അവർ പറഞ്ഞു. വല്ലാർപാടം കണ്ടെയ്നർ പാതയോരത്തെ ക്ഷേത്രത്തിൽ 5 ദിവസത്തിനിടെ 3 തവണ മോഷണം നടന്നു. ഏലൂർ ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് മോഷണങ്ങൾ. കഴിഞ്ഞ 15-16 തീയതികളിൽ പകലാണ് ക്ഷേത്രത്തിൽ നിന്ന് 15 നിലവിളക്കുകൾ മോഷണം പോയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി വരവെയായിരുന്നു അടുത്ത മോഷണം. ചൊവ്വാഴ്ച രാത്രിയിലോ ബുധനാഴ്ച പുലർച്ചെയോ ആയിരിക്കാം മോഷണം നടന്നത്. 4 ചെമ്പുകുടങ്ങളും 1 പിച്ചളപ്പൂണിയും നഷ്ടമായി. ക്ഷേത്ര പരിസരത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ക്ഷേത്രമതിൽ ചാടിയെത്തിയാണ് തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന വിളക്കുകളും മറ്റും മോഷ്ടിച്ചത്.
ഏലൂരിൽ മണ്ണിനടിയിൽ കിടന്നിരുന്ന കേബിൾ 100 മീറ്ററോളം നീളത്തിൽ കുഴിയെടുത്ത് പുറത്തെത്തിച്ച് കടത്തിക്കൊണ്ടുപോയി.

വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ ഇലഞ്ഞിക്കൽ ക്ഷേത്രത്തിന് സമീപത്താണ് മോഷണം നടന്നത്. ദിവസങ്ങളോളം നടത്തിയ ശ്രമമാണ് മോഷണത്തിന് പിന്നിലുള്ളതെന്ന് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു. കേബിൾ ആരുടേതെന്ന് വ്യക്തമല്ല. ആരും പരാതി നൽകിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. വല്ലാർപാടം കണ്ടെയ്നർ റോഡ് നിർമ്മാണ വേളയിൽ ഉപയോഗിക്കാൻ കഴിയാതെ ഫാക്ട് ഉപേക്ഷിച്ച കേബിളുകളാണോ എന്ന് സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും മാധ്യമപ്രവർത്തകനുമായ വിനോദ് കുമാർ പി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. എറണാകുളം വടുതലയിലുള്ള വസതിയിലായിരുന്നു അന്ത്യം. ദീർഘകാലം ചെന്നൈയിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ബ്യൂറോ ചീഫായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് അപ്ലൈഡ് എക്കണോമിക്സിൽ എംഫിൽ നേടിയിട്ടുണ്ട്. CDSലും വിവിധ ധനകാര്യ മാധ്യമങ്ങളിലും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലവിൽ കോൺസെപ്റ്റ് പബ്ലിക് റിലേഷൻസ് ഇന്ത്യ ലിമിറ്റഡിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ലഹരി മരുന്നിനെതിരെ കേരള പോലീസുമായി ചേർന്ന് കൊച്ചി ആസ്റ്റൺ മെഡ് സിറ്റി തൂഫാനോണം എന്ന പേരിൽ സംയുക്ത ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന മഹാബലിയും പ്രചാരണ രഥവുമാണ് ക്യാമ്പയിനിന്റെ പ്രധാന ആകർഷണം. സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് കടന്നുപോകുന്ന രഥയാത്രയിൽ ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യും. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ രഥത്തിന് സ്വീകരണം നൽകും. യാത്രയിൽ ആസ്റ്റൺ മെഡ് സിറ്റിയിലെ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരിക്കും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളി രാജ് മഹേഷ് കുമാർ, എറണാകുളം റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര IPS ചേർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും രഥയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിന്റെ ഭാഗമായി തൂഫാൻ വാരിയർ ബാഡ്ജുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്തവർ തൂഫാൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പോരാട്ടമായ തൂഫാൻ ക്യാമ്പയിനുമായി സഹകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്റ്റർ മെഡിസിറ്റി CEO ഡോക്ടർ നളന്ദ ജയദേവ് പറഞ്ഞു. ലഹരി വസ്തുക്കളുമായി യുവാവ് അറസ്റ്റിലായി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA എന്നിവയുമായി എടത്തല അംബേദ്കർ കോളനിക്കരയിൽ ആര്യാട്ട് വീട്ടിൽ ഷൺമുഖദാസിന്റെ മകൻ അനിൽ പിടിയിലാകുന്നത്. ഇയാളുടെ പക്കൽ നിന്നും 1.05 കിലോഗ്രാം കഞ്ചാവ്, 94 ഗ്രാം ഹാഷിഷ് ഓയിൽ, 1.120 ഗ്രാം MDMA എന്നിവ കണ്ടെടുത്തു. അനിലിനെതിരെ NDPS നിയമപ്രകാരം കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ സൌത്ത് വാഴക്കുളത്ത് 20 ലക്ഷം രൂപ വില വരുന്ന 65 ഗ്രാം ഹെറോയിനുമായി യുവതി ഉൾപ്പെടെ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായി. അസം നൌഗാവ് സ്വദേശികളാണ് ഇവർ. പെരുമ്പാവൂർ SPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും തടിയിട്ടപറമ്പ് പോലീസും ചേർന്നാണ് പിടികൂടിയത്. അസമിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലെത്തി ഓട്ടോയിൽ പെരുമ്പാവൂരിലേക്ക് വരുന്ന വഴിയിൽ സൌത്ത് വാഴക്കുളം ഭാഗത്ത് വച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ചു നാളുകളായി ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബാഗിൽ, വസ്ത്രങ്ങൾക്കിടയിൽ 5 സോപ്പ് പെട്ടികളിലായിരുന്നു ലഹരി മരുന്ന് ഒളിപ്പിച്ചിരുന്നത്. വിൽപ്പന നടത്തി പിറ്റേ ദിവസം തന്നെ അസമിലേക്ക് മടങ്ങിപ്പോകുന്നതായിരുന്നു ഇവരുടെ രീതി. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരാറുണ്ടെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. ലഹരി മരുന്ന് വാങ്ങുന്നവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോഡ്ജ് മുറി കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ കേസിൽ യുവതി ഉൾപ്പെടെ 3 സംഘം അറസ്റ്റിലായി. മലപ്പുറം നിലമ്പൂർ പൂക്കോട്ടുമന സ്വദേശി തോമസ് AM, കൊല്ലം പുത്തൂർ മയിലക്കുളം സ്വദേശി ശ്രീതു പി ഷാജി, പത്തനംതിട്ട മാങ്കോട് സ്വദേശി ശ്രീലക്ഷ്മി S എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലാരിവട്ടം ബൈപ്പാസ് ഭാഗത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്ന പാലാരിവട്ടം പോലീസ് സംഘത്തിന് ലഭിച്ച സന്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞയാഴ്ച അവസാനം സംഘം പിടിയിലായത്. പാലാരിവട്ടം അഞ്ചുമല ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള ലോഡ്ജിലെ 1 നിലയിലെ 12 നമ്പർ മുറിയിൽ തങ്ങിയായിരുന്നു MDMA വിൽപ്പനയെന്ന് FIRൽ പറയുന്നു.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
2: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത, കോട്ടക്കൽ ആയുർവേദശാലയുടെ എറണാകുളം ബ്രാഞ്ചിൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നു. വളരെ സാധാരണമായി ദഹനവ്യവസ്ഥ സംബന്ധമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അമ്ലപിത്തം അല്ലെങ്കിൽ അസിഡിറ്റി. അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ അമ്ലപിത്തം അല്ലെങ്കിൽ അസിഡിറ്റി എന്നുള്ളത് ഒരു 4 പേഷ്യൻസിനെ നമ്മൾ ഒ പിയിൽ നോക്കുമ്പോൾ അതിലൊരാളെങ്കിലും ഇങ്ങനെയുള്ള ദഹനവ്യവസ്ഥ സംബന്ധമായ ഈ അസിഡിറ്റി പറയാറുണ്ട്. അസിഡിറ്റി എന്നുള്ളതല്ല ചിലപ്പോൾ പറയുക, അത് ഗ്യാസ് ആയിട്ടായിരിക്കാം, അൾസർ ആയിരിക്കാം, അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു അബ്ഡോമൽ ഡിസ്കംഫർട്ട്, അങ്ങനെ പല പല പേരിലാണ് പലരും പറയുക. പക്ഷേ ആയുർവേദം അതിന് പറയുന്നത് അമ്ലപിത്തം അല്ലെങ്കിൽ അസിഡിറ്റി. അമ്ലം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ പുളിപ്പ്, പുളിപ്പ് എന്നാണ് അമ്ലത്തിനർത്ഥം. പിത്തം എന്ന് പറയുന്നത് ദോഷം, ത്രിദോഷങ്ങളിലൊന്നാണ് പിത്തം. നമ്മുടെ കഴിക്കുന്ന ആഹാരത്തെ വേണ്ട പോലെ പചിപ്പിക്കുക, അതാണ് പിത്തത്തിന്റെ പ്രധാനമായ കർമ്മം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ശക്തി, അഗ്നിബലം, അഗ്നിശ ജഠരാഗ്നി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഈ അമ്ലപിത്തത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പിത്തം ത്തിന്റെ അമ്ലത കൂടും. പിത്തത്തിന് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. പിത്തത്തിന് മാത്രമല്ല മറ്റു ദോഷങ്ങൾ, വാദം, കഫം ഇങ്ങനെയുള്ള ത്രിദോഷങ്ങൾ ശരിയായ ബാലൻസ്ഡ് ആയി നിന്ന് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ആരോഗ്യത്തെ കൊടുക്കും. എന്നാൽ അതിന്റെ ഇംബാലൻസ് വരുമ്പോഴാണ് രോഗങ്ങൾ വരുന്നതെന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ പിത്തത്തിൽ അമ്ലത്വം കൂടും. അങ്ങനെയുള്ള പിത്തം നമുക്ക് വേണ്ട പോലെ ഭക്ഷണത്തെ ദഹിപ്പിക്കാതെ അഗ്നിമാന്ദ്യം ഉണ്ടാക്കുമെന്ന് പറയാം. അത് വേണ്ട വിശപ്പ് ഇല്ലാതിരിക്കും. അങ്ങനെ ആ അഗ്നിമാന്ദ്യം മൂലം അമ്ലം കൂടുതലായിട്ടുള്ള പിത്തം ആമാശയത്തിൽ സ്ഥിതി ചെയ്യും. അങ്ങനെ രോഗോത്പാദനത്തിന് കാരണമാവും. അതാണ് അമ്ലപിത്തം എന്ന് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഇത് പലപ്പോഴും ഒരു സ്വതന്ത്ര രോഗമായിട്ടാവും വരിക, അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലപിത്തം മാത്രമായിട്ടാവും കാണുക. എന്നാൽ ആയുർവേദം പറയുന്നത് ഗുൽമം, ഉദരം, ഗ്രഹിണി, അർശസ് ഇങ്ങനെ പല രോഗങ്ങളുടെയും ആദ്യാവസ്ഥയിൽ ഈ അമ്ലപിത്തം ഉണ്ടാവും. ഇങ്ങനെ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ വേറൊരു രോഗത്തിന്റെ ലക്ഷണമായിട്ടോ ഒക്കെ തന്നെ അമ്ലപിത്തം കാണാറുണ്ട്. ഈ അമ്ല

ത്തിന്റെ ഒരു മോഡേൺ ആസ്പെക്ട് നോക്കുമ്പോൾ നമ്മുടെ വയറിലുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ആസിഡിന്റെ പ്രൊഡക്ഷൻ ഒന്നെങ്കിൽ കൂടിക്കഴിയുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ വേണ്ട സമയത്ത് വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ആസിഡ് അവിടെ ഇരുന്നിട്ട് അത് ദഹിപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ ആമാശയത്തിന്റെ ഉള്ളിലെ മ്യൂക്കസ് മെമ്പറിന് അല്ലെങ്കിൽ അവിടുത്തെ ആ സോഫ്റ്റ് ടിഷ്യൂവിനെ ഇറോഡ് ചെയ്യും, അത് കൊറോഡ് ചെയ്തു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ചെറിയ മുറിവുകൾ ഉണ്ടാവും. ആ മുറിവുകൾ ആദ്യം

അമാവാസ്യ അർബുദം എന്ന് തുടങ്ങിയ അങ്ങനത്തെ ഉള്ള കോംപ്ലിക്കേഷനിലേക്ക് വരെ എത്തും. അതൊരു വിദൂര സാധ്യതയാണ് കേട്ടോ, തുടക്കത്തിലൊന്നല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അമ്ലപിത്തം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും വേണ്ടതാണ്. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം നോക്കുമ്പോൾ അമ്ലപിത്തം വരാനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, തിരക്ക് പിടിച്ച ജീവിതമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പലർക്കും സമയമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടെ മിക്സ് ചെയ്ത് 11 മണിക്ക് ഒരു ബ്രഞ്ച് കഴിക്കും. പിന്നെ കഴിക്കുന്നത് രാത്രിയത്തെ ഒരു ഹെവി ഡിന്നറാണ്. അത് കഴിച്ച ഉടനെ തന്നെ കിടക്കാനും പോകും. ഇതൊന്നും ശരിയായ രീതികളല്ല. കൃത്യമായി കഴിക്കേണ്ട ഭക്ഷണം കൃത്യമായ സമയത്ത് വിശക്കുമ്പോൾ കഴിക്കുക തന്നെ വേണം. അങ്ങനെ അല്ലാതെ വരുമ്പോൾ അത് അമ്ലപിത്തത്തിന് കാരണമാവും. അതേപോലെ തന്നെ എന്താ കഴിക്കുന്നത്, എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും കിട്ടിയതെല്ലാം വാരി വിഴുങ്ങി കഴിക്കും. അതിൽ ഫൈബർ ഉണ്ടോ, ന്യൂട്രീഷൻ ഉണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാറില്ല. മാംസാഹാരം അമിതമായി ഉപയോഗിക്കും. ലോ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും. ഫാസ്റ്റ് ഫുഡ് തന്നെ അങ്ങനെയുള്ളത്. പിന്നെ പേപ്പറിൽ ദിവസവും നമ്മൾ കാണും എത്ര പഴകിയ മത്സ്യം എത്ര കിലോ പിടിച്ചു, പഴകിയ മാംസം എത്ര കിലോ പിടിച്ചു. ഇതെല്ലാം തന്നെയാണ് ഭക്ഷണമാക്കുന്നത്. അപ്പം അങ്ങനെ ഭക്ഷണത്തിൽ വരുന്ന ശുചിത്വക്കുറവ്, വേണ്ട സമയത്ത് കഴിക്കാതിരിക്കല്, അതുപോലെ തന്നെ ചില ദുശീലങ്ങളുണ്ട്, ആൾക്കഹോള്, സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള അതിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗവും, ഈവൻ കട്ടൻ ചായ വരെ ആവശ്യമില്ലാതെ കുറേ കട്ടൻ ചായ കുടിക്കുമ്പോൾ അതും കൂടി അമ്ലപിത്തത്തിന് കാരണമാവും. പിന്നെ അമ്ലപിത്തത്തിന് കാരണമാവുന്നത് ചെറിയൊരു വേദന വരുമ്പോൾ തന്നെ ഡോക്ടറോടൊന്നും ചോദിക്കാതെ ഒരു വേദനാസംഹാരി എടുത്ത് കഴിക്കും. അപ്പം അത് ആഴ്ചയിൽ ഒരു 3 ദിവസം വേദനാസംഹാരി കഴിച്ച് വേദനയെ നിയന്ത്രിക്കും, ഡോക്ടറെ കാണുമില്ല. അപ്പം അങ്ങനെയുള്ള നിയന്ത്രണമില്ലാത്ത വേദനാസംഹാരികളുടെ ഉപയോഗവും പലപ്പോഴും അമ്ലപിത്തത്തിന് കാരണമാവാറുണ്ട്. പിന്നെ ചിലവർ വന്ന് പറയുന്നത് സ്ട്രെസ്, അങ്ങനെ സ്ട്രെസ് കൂടുമ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാവും, അങ്ങനെ അസിഡിറ്റി ഉണ്ടാവും. ഗർഭിണികളിലും പ്രായമായവരിലും ഇതൊന്നും ഇല്ലാതെ തന്നെ പലപ്പോഴും അമ്ലപിത്തം, പൊളിച്ചു തട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലർ പറയണത് ജെർഡ് പറയാം, ഗാസ്ട്രോ ഇസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നുള്ളതാണ്. ഈ അസുഖം പൊളിച്ചു തട്ടലിനും അമ്ലപിത്തത്തിനും ഒക്കെ ഒരു കാരണമാവും. അല്ലെങ്കിൽ അമ്ലപിത്തം വന്നു കഴിയുമ്പോൾ ഈ രോഗം ഉണ്ട് നമ്മൾ മനസ്സിലാക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി പിന്നെ അവിടെ നിന്ന് അത് ചെറുകുടലിലേക്കാണ് പോകേണ്ടത്. എന്നാൽ ചിലരിൽ അന്നനാളത്തിന്റെ ഏറ്റവും താഴെയുള്ള സ്ഫിങ്ക്ടറിന്റെ ബലഹീനത മൂലം ഈ ദഹിച്ച പുളിപ്പുള്ള ഭക്ഷണം മുകളിലേക്ക് തന്നെ തേട്ടി വരും, റിഗർഗിറ്റേറ്റ് ചെയ്യാന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ ആ അന്നനാളത്തിൽ അത് എരിച്ചിലിന് കാരണമാവും. വയറിലെ എരിച്ചിലുണ്ടാവും, അന്നനാളത്തിലും എരിച്ചിൽ വരും. ചിലർക്ക് തൊണ്ടയിൽ വന്നിങ്ങനെ കുത്തന പോലെയുള്ള ഫീലിംഗും ഉണ്ടാവും. അപ്പൊ ഈ ജേർഡും അമ്ലപിത്തത്തിന്റെ ഒരു കാരണമാണ്. ഇതിൽ ഇതിപ്പോൾ സാമാന്യമായി നമ്മൾ ഒ പിയിലൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആയുർവേദം പറയുന്നത് പല പല കാരണങ്ങളാണ്. ആഹാരം, വിഹാരം, കാലം, മാനസികം എന്നൊക്കെ പറഞ്ഞ് പല പല കാരണങ്ങൾ. ഇതിൽ ആഹാരത്തിൽ ഏറ്റവും കൂടുതലായി പറയുന്നത് പിത്തത്തിനെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ. നേരത്തെ പറഞ്ഞു പിത്താണ് ദഹിപ്പിക്കുന്നതും പചനത്തിനും ദഹനത്തിനും ഒക്കെ കാരണമാകുന്ന പിത്തമാണെന്ന്. അപ്പോൾ ആ പിത്തം വർദ്ധിക്കുന്ന ആഹാരങ്ങൾ, അതായത് എരിവ്, പുളി, ഉപ്പൊക്കെ കൂടുതലായി കഴിക്കുക, ഉഷ്ണ, രൂക്ഷ, തീക്ഷണങ്ങളായിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുക, ഓയിലി, ഓവർ, മസാല, സ്പൈസി സാധനങ്ങൾ കഴിക്കുക, പിന്നെ പാകമാവാത്ത തൈര്, അതെന്താന്ന് വെച്ചാൽ പാലിൽ നിന്ന് വിട്ടു എന്നാൽ തൈരായിട്ടില്ല, അതിന് മുമ്പ് ഒരു വഴുവഴുത്തൊരവസ്ഥ ഉണ്ടല്ലോ, അതിന് മന്ദം എന്നാണ് ആയുർവേദത്തിൽ പറയുക. ഈ ഇങ്ങനെ മന്ദം രൂപത്തിലുള്ള തൈര് കഴിക്കുക. മുതിര ഒരുപാട് കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ചൂട് കാലത്ത് മുതിരയുടെ അമിതമായ ഉപയോഗം. പിന്നെ അരി അരച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ഇപ്പോൾ ഇഡ്ഡലി, ദോശ, അതൊന്നും ദിവസവും കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അതിലെല്ലാം ഉഴുന്നുണ്ട്. ഉഴുന്ന് ഉള്ളിൽ ചെല്ലുമ്പോൾ അത് ഉൾപ്പുഴുക്കം ഉണ്ടാക്കുന്ന പറയാം, ഒരു വിദാഹിത്വം, നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ചെറിയ ചൂടുണ്ടാക്കണ അതാണ് ഉഴുന്ന്. അങ്ങനെയുള്ള പലഹാരങ്ങളെ നിത്യം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ മദ്യപാനം, അതുപോലെ വേഗധാരണം. നമ്മൾക്ക് നാച്ചുറലായ ചില ഏർജേഴ്സ് ഉണ്ട്. ഇപ്പോൾ മൂത്രമൊഴിക്കണം തോന്നിയാൽ മൂത്രമൊഴിക്കണം, ടോയ്ലറ്റ് പോകണം തോന്നിയാൽ അങ്ങനെ പോകണം, അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളതൊക്കെ സപ്രസ് ചെയ്ത് വെക്കുക. വിരുദ്ധമായ ആഹാരങ്ങൾ, കൂടെ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട്. പാലും മീനും കൂടി കഴിക്കരുത്, തൈരും ചിക്കനും കഴിക്കരുത്, ഇങ്ങനെയുള്ള പുളിപ്പുള്ള പഴങ്ങളും പാലും കഴിക്കരുത്. ഇത് ചേർക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിനാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും എല്ലാം തന്നെ അമ്ലപിത്തത്തിന് കാരണമാവും. പിന്നെ ഭക്ഷണം കഴിച്ച് ഉടനെ പോയി കുളിക്കുക, അല്ലെങ്കിൽ അത് കഴിച്ച ഉടനെ പോയി കിടന്നുറങ്ങുക, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പകൽ കിടന്നുറങ്ങുക, ഇതെല്ലാം അമ്ലപിത്തത്തിന്, പിത്തത്തിനെ കൂട്ടും, അങ്ങനെ അമ്ലപിത്തത്തിനും കാരണമാവുമെന്നാണ് പറയുന്നത്. ഒരുപാട് നേരം വിശന്നിരുന്നിട്ട് ആഹാരം കഴിക്കുക, അപ്പോൾ വയറിലെ ആസിഡിന്റെ സെക്രീഷൻ കൂടും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴും അത് അമ്ലപിത്തത്തിന് അല്ലെങ്കിൽ അസിഡിറ്റിക്ക് കാരണമാവും. പിന്നെ ചില മാനസികമായിട്ടുള്ള ചില ഭയം, ക്രോധം, ശോകം, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പിത്തം വർദ്ധിക്കും. അപ്പോൾ പിത്തം

ബാധിച്ച് അത് അമ്ലവിത്തത്തിന് ചിലപ്പോൾ കാരണമായേക്കാം. പിന്നെ ഈ അമ്ലവിത്തത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ അത് പലരിലും പുളിച്ചു തേട്ടൽ മാത്രമാവും ആദ്യം ഉണ്ടാവുക. ചിലർ പറയും ഭക്ഷണം എരിവുള്ളത് കഴിക്കുമ്പോൾ അത് തൊണ്ടയിൽ പോയി ഇറങ്ങിപ്പോയ വഴി മുഴുവനും കൃത്യമായി മനസ്സിലാവുന്നു, അത്രയും എരിച്ചിലായിരിക്കും ആ പോയ ഭാഗം മുഴുവനെ. പിന്നെ വയറ് വീർപ്പാവും, ചിലപ്പോൾ വയറിന് കനം തോന്നും, തലചുറ്റൽ തോന്നും, ഛർദി. പിന്നെ ചിലരിൽ വായിൽ ഇങ്ങനെ വെള്ളം വന്നെന്നറിയും. ഇപ്പോൾ ഛർദിക്കുന്നതിന് തൊട്ട് മുമ്പ് വായിൽ വെള്ളം വരുമല്ലോ, വാട്ടർ ബ്രാഷ് എന്നൊക്കെ പറയും, അതുപോലെ വായിൽ വെള്ളം വന്നറിയും. വളരെ അപൂർവമായി ചിലരിൽ ലൂസ് മോഷനോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ ഒക്കെ കാണാറുണ്ട്. എന്നാലും മുക്കാലും പേരും പറയുന്നത് വയറിലൊരു ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വരിക. അപ്പം അത് ചിലപ്പോൾ വയറ് ചെറുതായി കുറച്ച് വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നിറഞ്ഞ പോലെ തോന്നും, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും, ഛർദ്ദിക്കാൻ വരും. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ അമ്ലത്വം വയറിലെ ആ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ വായിൽ പുണ്ണ് വരും. ആ വായ് പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കാം നമ്മുടെ ദഹനത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത്. ഈ അമ്ലവിത്തത്തിനോട് കൂടി വരുന്ന തലവേദന പലർക്കും ഛർദിയും കൂടി കൂടുതലായിട്ടാണ് വരിക. അപ്പം ഛർദ്ദിച്ച് കഴിയുമ്പോൾ ആ തലവേദന കുറയും. ഇങ്ങനെയുള്ള ചില രോഗങ്ങളാണ് വളരെ കോമൺ ആയിട്ട് അമ്ലവിത്തത്തിൽ ഒ പിയിൽ പലരും പ്രസന്റ് ചെയ്യാറ്. എന്നാൽ ഇതേപോലുള്ള ലക്ഷണങ്ങളോട് കൂടി വരുന്ന വേറൊരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ട്, എച്ച് പൈലോറി എന്നതിന് പറയാം. അപ്പം കുറേ കാലം അമ്ലവിത്താണെന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിച്ചിട്ടും ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഈ ലക്ഷണങ്ങളെല്ലാം ചികിത്സിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് എച്ച് പൈലോറിയുടെ അറ്റാക്ക് ആണോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. UBI ടെസ്റ്റ് എന്നും CLO ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല ടെസ്റ്റുകളുണ്ട്. ആ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി അത് പൈലോറി അല്ലാന്ന് ഉറപ്പുവരുത്തണം. അമ്ലവിത്തം ആയുർവേദം പറയുന്നത് രണ്ട് തരത്തിലാണ് അമ്ലവിത്തത്തിനെ പറയുന്നത്. അത് അന്നദ്രവ ശൂല എന്നും പരിണാമ ശൂല എന്നും. ഈ ശൂല എന്ന് പറയുന്നത് വേദന, ശൂലം കൊണ്ട് കുത്തുന്ന പോലെയുള്ള വേദനയ്ക്കാണ് ശൂല എന്ന് പറയുന്നത്. അപ്പോൾ അന്നദ്രവ ശൂല എന്ന് പറഞ്ഞാൽ ആ വേദന വരുന്നത് വിശന്നിരിക്കുമ്പോഴാണ്, ഭക്ഷണം ശരിക്ക് കഴിക്കാത്തപ്പോൾ വരുന്ന വേദനയ്ക്കാണ് അന്നദ്രവ ശൂല എന്ന് പറയുന്നത്. എന്നാൽ അത് പരിണാമശൂല എന്ന് പറയുന്നത് ഈ കഴിച്ച ഭക്ഷണം പരിണമിക്കുമ്പോൾ, അതായത് അതിന് ആ കൺവേർഷൻ വരുന്ന സമയത്ത് അങ്ങനെയുള്ള വരുന്ന വേദനയാണ് പരിണാമശൂല. അപ്പോൾ രാത്രി രണ്ടു മണിക്കൊക്കെ വയറ് വേദനിച്ച് എണീക്കുന്നവരുണ്ട്, അവർക്ക് വരുന്നത് ഈ പരിണാമശൂലയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസർ എന്നും ഡിയോഡിനൽ അൾസർ എന്നും മാറ്റി പറയാം. അപ്പോൾ അമ്ലവിത്തം കൂടുതലായി കാലം വെച്ചിരുന്ന് ചികിത്സിക്കാതിരുന്നാൽ അത് ഈ രണ്ട് തരത്തിലുള്ള അന്നദ്രവശൂലയും പരിണാമശൂലയായിട്ട് മാറും, പരിണമിക്കും എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ഇനി ഈ ദഹനത്തിന്റെ ഒരു മാനസികമായ വശം കൂടി ഉണ്ട് കേട്ടോ. അത് ടെൻഷൻ ഉള്ളവരിൽ പലർക്കും, നമുക്കും അങ്ങനെയല്ലേ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ വിശപ്പും തോന്നില്ല, കുറേ സമയത്ത് എന്തും ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയായിരിക്കും. എന്നാൽ ഇതിൽ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. ടെൻഷൻ വന്നാൽ ഒരുപാട് വാരി കഴിക്കുന്നവരാണ് അവർ. അവരെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നു, അവരുടെ കാര്യത്തിലല്ല. പക്ഷെ പൊതുവേ എല്ലാവരിലും ടെൻഷൻ വരുമ്പോൾ നമ്മുടെ അന്നനാളത്തിന്റെ അല്ലെങ്കിൽ ആ ദഹന വ്യവസ്ഥയുടെ ചലനം വളരെ സ്ലോ ആയിരിക്കും, മന്ദഗതിയിലായിരിക്കും, അതുകൊണ്ട് തന്നെ വിശപ്പ് തോന്നില്ല. അപ്പം അതിന് ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്നുള്ള പേരൊക്കെ പറയും. ഇങ്ങനെ പല പല കാരണങ്ങൾ ഒന്നിച്ച് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ അമ്ലവിത്തത്തിന്റെ എല്ലാ നിദാനങ്ങളെയും കൂടി എല്ലാ കാരണങ്ങളെയും കൂടി വളരെ ചുരുക്കി മൂന്നായിട്ട് പറയാം. അത് ഹറി, കറി, വറി. ഈ മൂന്ന് കാര്യങ്ങളാണ് അമ്ലവിത്തത്തിന് പ്രധാനമായും കാരണമാകുന്നത്. ഹറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തിരക്കുകൾ, സമയത്ത് ഭക്ഷണം കഴിക്കില്ല, എന്താ കഴിക്കണമെന്നറിയില്ല, അത്രയും ശുചിത്വമില്ലാത്ത വൃത്തിഹീനമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് വരും. അതുപോലെ കറി എന്ന് പറയുന്നത് സ്പൈസി ആയിട്ട് എരിവും പുളിയും മസാലയൊക്കെ ചേർന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ കറി. വറി എന്ന് പറയുന്നത് മെന്റൽ ടെൻഷൻ, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ളപ്പോൾ ഭക്ഷണം ദഹിക്കുമില്ല, കഴിക്കാൻ പറ്റൂല. ഈ മൂന്ന് കാരണങ്ങളാണ് അമ്ലവിത്തത്തിന് അല്ലെങ്കിൽ അസിഡിറ്റിക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഇന്ന് OPയിലും നമ്മുടെ ചുറ്റുമൊക്കെ കണ്ടുവരുന്നത്. ഇനി ഈ അമ്ലവിത്തം എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഒരു സ്കാൻ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും എൻഡോസ്കോപ്പി എടുത്തിട്ടാണ് പലപ്പോഴും അത് കൃത്യമായി മനസ്സിലാവുക. എൻഡോസ്കോപ്പിയിൽ അത് ഉള്ളിലേക്ക് അന്നാളത്തിലൂടെ ഉള്ളിലേക്ക് ഒരു ക്യാമറ കടത്തിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എവിടേക്കൊക്കെയാണ് കൃത്യമായി എത്ര ഉണ്ട്, എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ അൾസർ അല്ലെങ്കിൽ അസിഡിറ്റിക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആയുർവേദം പറയുന്നത് ഈ അമ്ലപിത്തം നമ്മളെ പിന്തുടർന്ന് കഴിയുമ്പോൾ നമുക്ക് അനീമിയ വരും. അത് സ്വാഭാവികമായും ദഹനം നടക്കില്ല, പാചകം നടക്കില്ല, അപ്പോൾ അനീമിയയ്ക്ക് കാരണമാവും. അത് കഴിയുമ്പോൾ പിന്നെ അനോറെക്സിയ, ഭക്ഷണം കഴിക്കാതെ ആയി കഴിയുമ്പോൾ പിന്നെ തീരെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും. തലചുറ്റൽ വരും, ക്ഷീണിക്കുമ്പോൾ തലചുറ്റൽ വരും. ഈവൻ ചില സ്കിൻ ഡിസീസസും കൂടി ഈ അമ്ലപിത്തത്തിന്റെ ദീർഘകാലാനുബന്ധിത്വം കൊണ്ട് സംഭവിക്കുന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ചികിത്സയിലേക്ക് വരുമ്പോൾ രോഗിയുടെ പ്രായം, രോഗത്തിൻ്റെ അവസ്ഥ, എത്ര കാലം പഴയതാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബലം, ഇതെല്ലാം നോക്കിയിട്ടാണ് ചികിത്സ തീരുമാനിക്കുക. ആയുർവേദത്തിലെ എല്ലാ സെഷനിലും ഞാൻ പറയുന്ന പോലെ ആദ്യത്തെ

ചികിത്സ എന്ന് പറയുന്നത് നിദാന പരിവർജനം തന്നെയാണ്. അതായത് കാരണം എന്താണോ, രോഗത്തിന്റെ കാരണം എന്താണോ, അതിനെ ഇല്ലാതെയാക്കലാണ് നിദാന പരിവർജനം. അപ്പോൾ പിത്തത്തിനെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളാണ് പ്രധാനമായും അമ്ലപിത്തത്തിന് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഒഴിവാക്കുക, പിത്തം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളും വിഹാരങ്ങളും നേരത്തെ പറഞ്ഞതെല്ലാം ഇല്ലാതെ നിർത്തുക. അതുപോലെ പിത്തത്തിന്റെ ഏറ്റവും ഉത്തമമായ ചികിത്സയായിട്ട് ആയുർവേദം പറയുന്നത് വിരേചനം, അതായത് വയറിളക്കലാണ്. അപ്പോൾ വയറ് ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറയുന്ന പോലെ മൃദുവായ ഒന്ന് വയറിളക്കുക. പിന്നെ ഏറ്റവും ഉത്തമമായ ഔഷധം എന്ന് പറയുന്നത് നെയ്യാണ്. ഇപ്പൊ ചില അമ്ലപിത്തങ്ങളൊക്കെ നെയ്യ് വെറുതെ സാധാരണ നെയ്യ് കഴിക്കുമ്പോൾ തന്നെ മാറും. അത് മാറാത്തത് ഒരു ഔഷധങ്ങൾ ഇട്ട് കാച്ചിയ ഔഷധ സംസ്കൃതമായിട്ടുള്ള ഒരു നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ അത് മാറും. എളുപ്പം ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് എപ്പോഴും അങ്ങ് അമ്ലപിത്തമുള്ളവർക്ക് കഴിക്കാൻ നല്ലത്. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം പടോലാദി കഷായോ, ഗുളൂച്ചിയാദി, ദ്രാക്ഷാദി തുടങ്ങിയ കഷായങ്ങളോ, അവിപത്തി, ത്രിഫല തുടങ്ങിയ പൊടികളോ ഒക്കെ ഉപയോഗിക്കാം. ഇതെല്ലാം ഒരവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വരും. അതുകൊണ്ട് വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. നെല്ലിക്ക, കയ്പ്പ് രസമുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതുപോലെ നെയ്യ്, തേന്, പാല്, ഏത്തയ്ക്ക ഉണക്കി പൊടിച്ച് പാലിൽ കാച്ചിയെടുത്തത്, ഇതെല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഞവരേരി, യവം, ഗോതമ്പ്, ചെറുപയറ്, വാഴക്കൂമ്പ്, ചീര, പാവല്, പടവലം, മലറ് പൊടിച്ചതിൽ പഞ്ചസാരയും തേനും ചേർത്ത് കഴിക്കുക. ഇങ്ങനെയുള്ളതെല്ലാം ഈ അമ്ലപിത്തത്തിന്റെ കാഠിന്യത്തെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. ഇങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിൽ ഇതെല്ലാം ചേർക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ വളരെ പെട്ടെന്ന് ക്വിക്ക് റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് തണുത്ത പാല്. വളരെ ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തണുത്ത പാൽ ഒരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോൾ പെട്ടെന്നുള്ള ശമനം കിട്ടും. അതുപോലെ തന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കാൻ കടുക്ക, തിപ്പലി, ഇതെല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ വിരുദ്ധാഹാരം, മുതിര, ഉഴുന്ന്, എള്ള്, ഇതെല്ലാം അമിതമായി ഉപയോഗിക്കുന്ന കേട്ടോ. ഇപ്പം എള്ളോ മുതിരയോ ഒന്നും കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ അത് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അപ്പം അങ്ങനല്ലാതെ വളരെ അമിതമായ അളവിൽ അത് ഉപയോഗിക്കാതിരിക്കുക. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. അത് മദ്യമായാലും മാംസാഹാരം ആയാലും ഒക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക. അത് വളരെ കുറച്ച് കഴിക്കുക. പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള പച്ചക്കറികൾ, വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ, കുക്കുംബർ പോലെയുള്ള മത്തൻ, അങ്ങനെയുള്ള വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും കൂടി വളരെ പ്രാധാന്യമുള്ളതാണ് ഈ രോഗത്തിൽ. ഇങ്ങനെ ശരിയായ രീതിയിൽ ആഹാരം കഴിക്കുക, നമ്മുടെ വ്യായാമവും ഉറക്കവും ഒക്കെ ചിട്ടയായി പാലിക്കുക. രാത്രി 12 മണിക്ക് ഭക്ഷണം കഴിക്കാനുള്ളതല്ല, ഉറങ്ങാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉറക്കത്തിന്റെ കാര്യത്തിലും വ്യായാമത്തിലും ഒക്കെ ചിട്ട പാലിക്കുക. പിന്നെ മാനസിക സംഘർഷങ്ങളെ മാറ്റാൻ, മുഴുവനായി മാറ്റാനൊന്നും പറ്റില്ല, എന്നാലും അതിനതിജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ പഴക്കമില്ലാത്തതായിട്ടുള്ള ഒരു അമ്ലപിത്തം 100% പൂർണ്ണമായും സുഖപ്പെടുത്താന്നുള്ളതാണ് നമ്മുടെ അനുഭവം. എന്നാൽ പഴക്കും തോറും അത് ഒരു ആമാശയ അർബുദത്തിനോ അങ്ങനെയുള്ള പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാവും എന്നുള്ളതുകൊണ്ട് രോഗനിർണയവും ചികിത്സയും യഥാസമയം ചെയ്യുക. ദഹനശക്തി നിലനിർത്തുക, അതുവഴി നല്ലൊരു ജീവിത രീതിയിലൂടെ നല്ലൊരു ആരോഗ്യ പരിപാലനത്തിലൂടെ പൂർണ്ണ സുഖം പ്രാപിക്കാം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ കൃത്യമായി ഭക്ഷണം കഴിക്കാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, പിന്നെ വേദന വരുമ്പോൾ ഒന്നും നോക്കാതെ ഒരു വേദനാ സംഹാരിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ, നിങ്ങൾ ഓർക്കുക അമ്ലപിത്തത്തിലേക്ക് നിങ്ങൾ ഒരു പടിയും കൂടി അടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. അങ്ങനെ നല്ല ആരോഗ്യം എല്ലാവർക്കും നേരുന്നു. താങ്ക് യു.

0: എലിപ്പനി. കൂടുതലറിയാം, പ്രതിരോധിക്കാം. ഡിസ്ട്രിക്ട് സർവേലൻസ് ഓഫീസർ ഫോർ നോൺ കോവിഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എറണാകുളം ഡോക്ടർ വിനോദ് പൗലോസ് റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: എലിപ്പനി പരത്തുന്നത് ഒരു ജന്തുവിന്റെ മൂത്രത്തിലൂടെയാണ് ഇത് വരുന്നത്. ജന്തുക്കൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എലികളാണ്. എന്നാൽ എലി കൂടാതെ കന്നുകാലികൾ, നായ്ക്കൾ, പൂച്ച, പന്നി ഇവയുടെ മൂത്രത്തിലൂടെയും എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയയായ ലെപ്റ്റോസ്പൈറ പുറത്തേക്ക് വരുന്നു. രോഗാണു കലർന്ന ഈർപ്പമുള്ള മണ്ണിലോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ സമ്പർക്കം ഉണ്ടാകുന്ന വ്യക്തികൾക്കാണ് എലിപ്പനി വരുന്നത്. പക്ഷെ എലിപ്പനി രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ മുറികളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വളരെ നേർന്ന ചർമ്മമുള്ള കണ്ണുകൾ, വായുടെ അകം, മൂക്കിനകം എന്നിവയിലൂടെയും എലിപ്പനി രോഗാണു കയറും. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ എലിപ്പനി മരണം ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എലിപ്പനിയെക്കുറിച്ചുള്ള അവബോധം എല്ലാവരിലും എത്തിക്കുക. ഇത് മാരകമായ ഒരു അസുഖമാണ്. ഇത് എലിയുടെ മൂത്രത്തിലൂടെ മാത്രമല്ല മറ്റ് ജീവികളുടെയും മൂത്രത്തിലൂടെയും എലിപ്പനി രോഗാണു വരാം. എലിപ്പനി വരാതിരിക്കാനുള്ള ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളിക എലിപ്പനി വരാൻ സാധ്യതയുള്ള ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പർക്കത്തിൽ ജീവിക്കുന്നവർക്കും പ്രതിരോധ ഗുളിക കഴിച്ചു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം. മൂന്നാമത്തേത്,

0: വൈവിധ്യമാർന്ന രോഗലക്ഷണങ്ങളുള്ള ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി കിട്ടാൻ സാഹചര്യം ഉള്ളവരും അവർക്ക് എന്ത് രോഗലക്ഷണം ഉണ്ടായാലും, അത് ക്ഷീണമാകാം, നടുവേദനയാവാം, പനിയാവാം, ശരീരവേദനയാവാം, അല്ലെങ്കിൽ മൂത്രം പോകുന്നതിലുള്ള ബുദ്ധിമുട്ടാവാം, വയറ്റിളക്കമാകാം, എന്തുമാകട്ടെ, അവര് എലിപ്പനി അല്ല എന്ന് ഉറപ്പാക്കണം. അവർ ആദ്യമേ തന്നെ സമയം കളയാതെ, സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് എലിപ്പനിയെ കുറിച്ചുള്ള അവബോധം ശക്തമാക്കാനും, എലിപ്പനി കിട്ടാൻ സാധ്യതയുള്ളവർക്ക് ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്ന് ആഴ്ചയിൽ ഒരിക്കൽ കഴിച്ചു എന്ന് ഉറപ്പാക്കുവാനും, എലിപ്പനി കിട്ടാൻ സാധ്യതയുള്ളവര് ആരംഭത്തിൽ തന്നെ ചികിത്സ എടുത്തു എന്ന് ഉറപ്പാക്കാനും സാധിച്ചാൽ നമുക്ക് എലിപ്പനി മൂലമുള്ള മരണം തീർത്തും ഒഴിവാക്കാൻ സാധിക്കും.
1: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കേൾക്കാം ഷാനി റഷീൻ എഴുതിയ ചെറുകഥ. കഥാവതരണം മണികണ്ഠൻ സി. ചെറുകഥ ഒറ്റമരത്തണലിൽ.
1: വേനൽ തീ വിഴുങ്ങി കറുത്തുപോയ മുട്ടക്കുന്നിന്മേൽ അവൾ കിതച്ചു നിന്നു. ഒരായിരം തുമ്പികൾ അവൾക്കു മുകളിൽ കലപില കൂട്ടി നൃത്തം ചെയ്തു. പച്ചമെത്ത വിരിച്ച് കണ്ണാന്തളിപ്പൂക്കളും കാക്കപ്പൂവും ഹൃദയത്തിൽ ഒളിപ്പിച്ച് തന്നെ വരവേറ്റിരുന്ന കുന്നിൻപുറത്തിന് വിഷാദച്ഛായ മാത്രം. കുന്നിൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് കാട്ടുപൂക്കളുടെ ദാഹം മാറ്റി കുളിരേകി ഒഴുകിയിരുന്ന അരുവിയുടെ ഉറവക്കായി അവൾ പരതി. ഉറവയോ അരുവിയോ ഒരിറ്റു ദാഹജലമോ എവിടെയും അവശേഷിപ്പിക്കാതെ ഭൂമി അതിനെ എവിടെയാണ് ഒളിപ്പിച്ചു കളഞ്ഞത്? കുന്നിൻ്റെ ഹൃദയത്തിൽ നിന്നും ആവി പറക്കുന്നുണ്ട്. പാദത്തിനടിയിലെ ഉരുളൻ കല്ലുകൾ അവളെ ചുട്ടുപൊള്ളിച്ചു. തീ വിഴുങ്ങാതെ ബാക്കിയായ ഒറ്റമരച്ചുവട്ടിലേക്ക് അവൾ നടന്നു. നീ മാത്രം എങ്ങനെയാണ് എപ്പോഴും ബാക്കിയാവുന്നത്? ഒറ്റമരത്തിന്റെ ചില്ലയിൽ നിന്ന് ഒരപ്പൂപ്പൻ താടി പതുക്കെ പതുക്കെ അവളിലേക്കണഞ്ഞു. കൈവെള്ളയിലെ അപ്പൂപ്പൻ താടി പതിയെ കാറ്റിനോട് കിന്നാരം പറഞ്ഞു. കാറ്റിനൊപ്പം ഒഴുകിപ്പോകുന്ന അപ്പൂപ്പൻ താടിയെ കണ്ണിമ ചിമ്മാതെ അവൾ നോക്കി നിന്നു. കവിൾത്തടത്തിലൂടെ അനുസരണയില്ലാതെ കണ്ണുനീർ കണങ്ങൾ പെയ്തിറങ്ങി. മനസ്സും പതിയെ പതിയെ ഒരപ്പൂപ്പൻ താടിയായി. ഓർമ്മയുടെ കാണാക്കയത്തിലേക്കത് കൂപ്പുകുത്തി. ആവി പറക്കുന്ന ഉരുളൻ കല്ലുകൾക്ക് മുകളിൽ ഒരു 10 വയസ്സുകാരൻ പ്രത്യക്ഷപ്പെട്ടു. മുട്ടക്കുന്നിനെ പോലെ അവന്റെ കണ്ണുകൾക്കും വിഷാദച്ഛായ മാത്രമായിരുന്നു. കണ്ണേട്ട, ഇനി എനിക്ക് വയ്യാട്ടോ, ഞാനിവിടെ തന്നെ നിന്നോളാം. വേനലേറ്റ് കരിഞ്ഞു തുടങ്ങിയ പുൽമേടിനിടയിൽ ശ്രീകുട്ടി കിതച്ചു നിന്നു. ആ, അതായിപ്പോ നന്നായി. നിനക്ക് അപ്പൂപ്പൻ താടികളെ കാണണമെങ്കിൽ വന്നാൽ മതി, ഇല്ലേൽ തിരിച്ചുപോയിക്കോ. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ഞാനിവിടെ നിന്നോളാം. ഈ കുന്നു കയറി അതിൻ്റെ ഉച്ചയിലെത്തുമ്പോഴേക്കും എൻ്റെ കാൽ പൊട്ടിപ്പോകും. അപ്പൂപ്പൻ താടികളെ ഇവിടേക്ക് എടുത്തിട്ടു വാ എൻ്റെ ശ്രീകുട്ടിയെ. നിനക്ക് 1000 അപ്പൂപ്പൻ താടികളെ ഒരുമിച്ച് കാണണമെങ്കിൽ കുന്നിൻ്റെ ഉച്ചയിൽ തന്നെ എത്തണം. ഏന്തിയും വലിഞ്ഞും അവൻ്റെ കൈകൾ പിടിച്ചവൾ കയറ്റം കയറി. കുപ്പായത്തിലേക്ക് തറഞ്ഞു കയറുന്ന അമ്പുചെടികളെ നോക്കിയവൾ പല്ലിളിച്ചു. ഒടുക്കം കയറി കയറി ഉച്ചയിലെത്തിയപ്പോൾ അവൾ വാവൊളിച്ചു നിന്നു. കണ്ണെത്താ ദൂരത്തോളം പുൽമേടുകൾ മാത്രം. ഉണങ്ങിത്തുടങ്ങിയ മേട് ഒരു കടൽ പോലെ പരന്നു കിടക്കുന്നു. നിറം മങ്ങിത്തുടങ്ങിയ ആ കടലിന് നടുവിൽ പച്ചത്തുരുത്തായി തലയുയർത്തി നിൽക്കുന്ന ഒരൊറ്റ മരം. അവർ പതുക്കെ നടന്ന് ഒറ്റമരത്തിനടുത്തെത്തി. മരത്തിന് താഴെയുള്ള ഉരുളൻ കല്ലുകളിൽ ഇരുന്നു. മിനുസമാർന്ന ഉരുളൻ കല്ലുകൾ അവൾ കയ്യിലെടുത്തു. എന്തൊരു മാർദ്ദവമാണ് അവക്ക്! താഴത്തെ

പഴയോരത്തെ കല്ലുകൾ പോലെയല്ല. അവ ഇളം കാപ്പി നിറത്തിൽ പരന്നവയാണെങ്കിൽ ഇത് തീരെ ചെറിയ കല്ലുകൾ, കടുത്ത കാപ്പി നിറം. അവൾ കുറേയേറെ കല്ലുകൾ പെറുക്കി കയ്യിൽ പിടിച്ചു. കൊത്തങ്കല്ലിന് പറ്റിയ കല്ലുകളാണ്, ശ്രീക്കുട്ടി മനസ്സിലോർത്തു. കണ്ണേട്ട, ഇവിടെ അപ്പൂപ്പത്താടികൾ. അവൻ മരത്തിന് മുകളിലേക്ക് കൈ ചൂണ്ടി. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒരു കുസൃതി ചിരിയാലേ അവൻ പതുക്കെ മരത്തിന്റെ താഴത്തെ ചില്ലയിൽ ചവിട്ടി മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. മരത്തിന് കെട്ടിപ്പുണർന്നു കിടക്കുന്ന വള്ളിച്ചെടിയിൽ നിന്നും പുന്നക്കായ പോലെ എന്തോ പറിച്ചെടുത്ത് താഴേക്കിറങ്ങി. ആ കായകൾ അവളുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. രണ്ട് കുഞ്ഞു തോണികൾ ഒരുമിച്ച് ഒട്ടിച്ചു വെച്ച പോലത്തെ കായകൾ അവൾ തിരിച്ചും മറിച്ചും നോക്കി. ഇതിൽ അപ്പൂപ്പൻതാടി എവിടെ? അവൻ ആ കായകൾ അവളുടെ കൈകളിൽ നിന്നും വാങ്ങി ഓരോന്നായി പിളർന്നു. ഒരായിരം അപ്പൂപ്പൻതാടികൾ കലവില കൂട്ടി പുറത്തേക്ക് ഒഴുകി. ഒറ്റ മരത്തിന് ചുറ്റും അവരോട് കിന്നാരം പറഞ്ഞുകൊണ്ട് അപ്പൂപ്പൻതാടികൾ പറന്നു നടന്നു. കുന്നിൻപുറവും ഒറ്റമരവും ഒരായിരം അപ്പൂപ്പൻതാടികളും ആ രണ്ട് കുഞ്ഞുങ്ങളും. അവൾ ജീവിതത്തിൽ ഇന്നേ വരെ അത്രയും മനോഹരമായ കാഴ്ച കണ്ടിട്ടില്ലായിരുന്നു. സന്തോഷം കൊണ്ടവൾ തുള്ളിച്ചാടി. പറന്നുപോകുന്ന അപ്പൂപ്പൻതാടികളെ നോക്കി അവൾ ഇരുന്നു. നിനക്ക് വേറൊരു സൂത്രം കാണണോ? അവൻ ശ്രീക്കുട്ടിയോട് ചോദിച്ചു. എന്താ കണ്ണേട്ട, ഈ ഉരുടൻ കല്ലുകൾക്ക് തീപിടിച്ചാൽ അത് മിന്നാമിനുങ്ങുകളെ പോലെ പറന്നുപോകുമെന്ന് അപ്പു പറഞ്ഞിട്ടുണ്ട്. അവൻ പോക്കറ്റിൽ നിന്നും തീപ്പെട്ടി പുറത്തേക്കെടുത്തു. അയ്യോ വേണ്ട കണ്ണേട്ട, തീ എനിക്ക് പേടിയാ. പൊട്ടി, പേടിക്കേണ്ട, നീ ആ മരക്കൊമ്പിൽ കയറിയിരിക്ക്. അവൻ ആ ഒറ്റ മരത്തിന്റെ അരികിൽ നിന്നും അല്പം ദൂരേക്ക് മാറി നിന്നു. കുറച്ചുരുളൻ കല്ലുകൾ കൂട്ടിവെച്ച് തീപ്പെട്ടി ഉരച്ച് അതിന്മേൽ വെച്ചു. ആ ചെറിയ അഗ്നിനാളം സെക്കൻഡുകൾക്കകം ഒരഗ്നിഗോളമായി മാറി. ചുറ്റിലുമുള്ള പുൽമേടിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തീ പടർന്നു. കാലങ്ങളോളം വിശന്നു വലഞ്ഞൊരു മൃഗത്തെപ്പോലെ മുന്നിൽ കണ്ടതെല്ലാം വിഴുങ്ങിയ അഗ്നി കണ്ണനെ തന്റെ ഗർഭത്തിൽ ഒളിപ്പിച്ചു. പേടിച്ച് നിലവിളിച്ച് ശ്രീക്കുട്ടി ആ ഒറ്റമരത്തിൽ അള്ളി പിടിച്ചിരുന്നു. ചുറ്റും ചുവന്ന കടൽ അലമുറയിട്ടുകൊണ്ട് അവളെ നോക്കി ഗർജിച്ചു. അവളെ വിട്ടുകൊടുക്കാതെ, കൂസലില്ലാതെ ആ വടവൃക്ഷം അഗ്നിയെ നോക്കി പല്ലുളിച്ചു. ബോധം മറഞ്ഞ അവളെ തേടി ആളുകൾ വരും വരെ തന്റെ മാറിൽ അവളെ കിടത്തി താരാട്ടുപാടി. ആവി പറക്കുന്ന ഉരുളൻ കല്ലുകൾ തണുത്തു തുറങ്ങിയിരുന്നു. കണ്ണു തുറന്നവൾ ചുറ്റിലും നോക്കി. കുഞ്ഞൻ താഴേക്കിറങ്ങി കടലിൽ മറയാൻ കാത്തു നിൽക്കുന്ന സൂര്യനെ അഗ്നിയുടെ രാക്ഷസ ചുവപ്പല്ലായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. 20 വർഷങ്ങൾക്കിപ്പുറവും എല്ലാ വേനലിലും അവിടെ എത്തിയാളാറുണ്ട് അവളുടെ മനസ്സിലും. എങ്കിലും പിന്നീടൊരിക്കലും ഒരു ജീവനും കൊണ്ടുപോകാൻ അഗ്നിക്കായിട്ടില്ല. എനിക്കറിയാം, അവൻ കാവലുണ്ട്. ഇരുട്ട് പടരാൻ തുടങ്ങിയ കുന്നിൻ ചെരുവിലേക്ക് അവൾ പതുക്കെ ഇറങ്ങി. അവൾക്ക് കൂട്ടായി 1000 അപ്പൂപ്പൻതാടികളും.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥായനം പരിപാടിയാണ്. ഷാനി റഷൻ എഴുതിയ ചെറുകഥയാണ് കഥായനത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. കഥാവതരണം മണികണ്ഠൻ സി.